യെസ്, വെൽക്കം ബാക്ക്. നീ കേൾത്താ ഇതിരാ റേഡിയോ ശിവമൊഗ്ഗ 90.8 FM സമുദായ ബാനുലി ഭരവസികാകി ഭവിഷ്യക്കാകി നമ്മ ബാനുലി ഇതു സിനി കഹാനി കാര്യക്രമ കാര്യക്രമ നടത്തായിരുന്നു. നാനു നിമ ആർജെ ആർപിത. സോ വരമാലക്ഷ്മി ഹബ്ബദെന്തു ലക്ഷ്മിയ ഗീതയെന്നു കൂടെ കേളിദ്ദായിത്തു. ഇന്നു ലക്ഷ്മി മഹാലക്ഷ്മി സിനിമാദ ഗീതെ ഇതാഗിദ്ദു. ഈ ഒന്ന് ഹാടിക സാഹിത്യ ഇന്നു സംഗീത ഹംസലേഖ അവരു നീടിദ്ദു. ഈ ഒന്ന് ഹാടന ഇഷ്ടു സൊഗസാകി ഹാടിയൊരു കെ എസ് ചിത്രമ്മ അവരു കേളുകരെ. ഇന്നു വരമാലക്ഷ്മി ഹബ്ബദ ವಿಚಾರದ ಬಗ್ಗೆ ನೀವು ನನ್ನೊಟ್ಟಿಗೆ ಮಾತಾಡ್ಬೋದು, ಆಚರಣೆ ಹೇಗೆ ಮಾಡ್ತಾ ಇದ್ದೀರಿ ಅಂತ. ಹಾಗೆ